നാമ അവര് കബീർ പണങ് തിൻകോ അവതാർ പയോ കൽപിൻ തർ ജാസ ജഗത് പര ഛായോ ശ്രീ ഗുരു രാമദാസ ജയോ ജയ ജഗ മഹ ഹൈ ഹര പരമ പദ പായോ മനസാ കർ സിമരന്ത തുജേ നര കാമ ക്രോധ മിട്യോ ജോ തിണങ് വാചാ കര സിമരന്ത തുജേ തിന ദുഃഖ ദരിദ്ര മിട്യോ ജോ ഖിണങ് കർമ്മ കര തൂ ദർശ പർസ പാർസ സാര ബല ഭട്ട ജസ ഗായോ ശ്രീ ഗുരു രാമദാസ ജയോ ജയ ജഗ മഹ തേ ഹര പരമ പദ പായോ ജേ സത്ഗുര സിമരന്ത നയന കെ തിമര മിട്ടഹ ഖിന ജേ സത്ഗുര സിമരന്ത ഹൃദയ ഹര നാമ ദിനോ ദിന ജേ സത്ഗുര സിമരന്ത ജീ കീ തപത മിട്ടാവേ ജേ സത്ഗുര സിമരന്ത ഹൃദ സിദ്ധ നവ നിദ പാവേ സോയി രാമദാസ ഗുര ബല ഭണ മില സംഗത ധന ധന കർഹോ ജേ സത്ഗുര ലഗ പ്രഭ പായിയേ സോ സത്ഗുര സിമരോ നരഹോ ജിന ശബ്ദ കമായേ പരമ പദ പായോ സേവാ കർത്തനാ ഛോഡ്യോ പാസ താതേ ഗൗഹര ഗ്യാന പ്രഗട ഉജിയാരു ദുഃഖ ദരിദ്ര അന്ധിയാര കോ നാസ കവ കീർത്ത ജോ സന്ത ചരണ മുഡ ലാഗ ഹൈ തിന കാമ ക്രോധ ജമ കോ നഹീ ത്രാസ ജിവ അംഗദ അംഗ സംഗ നാനക ഗുര തിവ ഗുർ